ശക്തിയാക്കുമെങ്കിൽ ഉപാധിനവാറ്റത്തിനവട്ട് ധന നിധാനെ വിളതീകനോപാ കോട്ടിപ്പറ്റിയേക്കുവാൻ.